0: ഷർട്ട് നല്ലതാക്കും.
1: ഷർട്ടല്ല കുർത്തയാണ്.
0: കുർത്ത
1: കേരള സാരി സൂപ്പറായിരുന്നു.